Ali, jag kan se mig där, mycket länge förfalle. Alla bakat mycket länge sedan. Ahmadu jag var på det salmonjordan, chamamat. Det är nåt där sidan manan, jag bamba där kajualum där Rahman. Ni kan inte bara kika jag är sent. Bal de wal kajor de gor nilaj chamama la ba de ibrahima fatu chama o vaksesin moyadma bamba yabal gafa budem ko jare avos yo akhi sayyidri jali bamba ware la dalu dar rahman Et quand on sait, Mamadou, au roi des imams, que la matière ne s'est pas d'arou, c'est un bambin d'oglou corps gagné pour arou. N'a pas dit, c'est une forme de gobana, qui est un d'arou, j'ai de l'encore. Et la béati. Ni de ko songi fongi cheno fati o atar konal kasiba ya ikhwani afdalu min tilawati alqurani man nasihatu liyal bari ghayru min ajjani fil kubari kasaka sikul mauti afdalu lana min sil khiyami fil layali zamana fadam ala shirki Man nasiya Fadum ala azil khiman nasiya Mizikrin qifta falal fadiya Fadum ala azil khiman nasiya Wasikrin qifta khaddan fadiya Yile bayla bambadiyan kon kero fadaru rahmani Ngire giremnu Masulata yile mwati kero yo xamni jombono gane bi xarnu mama ko ta ne sey ma samba ma way ko man mi werakanu bamba mama ko ta ne sey ma samba ma way ko man mi werakanu bamba se bamba no na se ma jara chaama suma min da dom xam ibrahim xama Cerno lo hanno giorno ya jamaiba lo hanno che lo vigeri bomba nei giorni dei lel mulakul fatu jamai kai labal mulabulatu amne maman bomba manit amnalen te khamulen mawaya man khamnalen Ya Rasul Allah, Ya Masjid Batin, Ya Nairami Madirugi Yarkun, Ya Nadiman, Kulen Jaman Manaj, Kuma Jamin Ya Naj Dibul Bach, Kebala Nasir Masam Cherno, Matuladir Mag, Nerao Nabkharnu, Khamna Kiman Lo, Khamni Ken Khamul Ko, amna ci man lo xamni kan amul ko yimna ko ngir mo xam ci man te waxuko ak la mo xam ci ay ara te janguko yimna ko ngir xam xam ba lu bare bare xamne may barul lo me ma sori yimna ko ngir lu ma lo jox ma jox ko yimna ko ngir luma sa man la kay jox ma ko gënal papam te ku mu jox dula ñaax yëm na ko ngir luma ma jox lu reey reey ma jox ko min ye fi bu dal seena cey yëm na ko ngir luma ko jox lu sew sew mo den ci waya ma suma la mo su tum dew yëm na ma ngir waxtu jamal wa jalal xamewulen fu ma koy seetal li kamal yéem naa ko ngir fu ma nee fu ma newul
ചേർന്ന് ഡായമല ആജോ ജഫൽ യംനമങ്ങിർ യംനമങ്ങിർ സുമജിസാക് വല സുമബെഗേക് സുമബെഗുൾ ബിട്ടേമറ്റങ് മുസഫാ സാക്കിൻ്റെ കാൽ യംനമങ്ങിർ സുമബെഗേക് സുമബെഗുൾ ബിട്ടേമറ്റങ് മുസ്തഫാ സാക്കിൻ്റെ കാൽ യംനാക്കുങ്ങിർ നിങ്ങൾ മൈ സാഹിബോ സ്വർണവും മിസ്സാകണ്ടാത്മാർമ്മി മഞ്ചാനോമാകുലേൻ തങ്കുവാൻ ചേർന്നോം ബയ്യാത്ത മുനിമ്പസ് നിഫർ കേരളി ബിംബിരുമോ